0: മെൽബൺഹി വിസന ശ്രീലാങ്കയെ പ്രജാവതിസ റസബര സാര സംഗ്രഹയ സമഗ മുസുവന ഗ്വാൻ വിതുലി പ്രവേശ്യ ഫ്രീ ട്രിപ്പിൾ ഇസെഡ് ഒബവ മെസ്സേ ആമന്ത്രണേ കറായി സകലവിധ കലാ നിമയവും സഹ റട്ടവട്ട പശുകൊട്ട് ലോവട്ട തതുവിത്തിത് സമകിൻ സാമ ഇരുതാവകമ ഉദേസന അട്ടേ കണിസമട്ട് ഇരിതാ സംഗ്രഹയൻ ഒബവ മുണകസെന്നിട്ട് അപ്പട്ട അവസരം
1: දවසි ආරම්භක ගීත ලෙස තෝරාගත් මෙම දේශාභිමානී ගීතය ආචාර්ය දයාරත්න රණතුංගයන්ගේ ගායනාවක්. පද රචනය චිත්‍රානන්ද අබේසේකර. සංගීතය රෝහිත විජේසූරිය.